0: മാതിരി മലയാളങ്ങളും ഓഹോ ഇത് തീപി മീ ഭാഷലോ
1: മധുരം
0: മരി ചേതു ചേതു ചേതു ചേതു.